നമുക്ക് എല്ല് ചെമ്പാഹം അച്ഛനമ്മനമ്മം ചില യബലി സീദ്ന ജിബ്രീൽ നിക്കു ഡെമൽ ചിയോനന്തിപിംഗ വാഹു നിക്കു അമ്മ ചിഞ്ചോട്ടം ku def njumte lu reuy ndax bind na lettre pour siwal khabaram makk ci la yebal ali ibn abi talib ak zubayr ibn al awam ci ñu dab ndaw soosu ci la ñu nangu lettre ba gis ngeen itam fa waji mujju modi ñak naagu ci yermane yalla jël na buum takk ci baatam fas yéene toroxlul yàlla ba yàlla jëggal ko. Bakkaar bi mu def rëy na waaye xam na ne bakkaaram boobu li muy rëy rëy yépp xaj na ci yërmande yàlla muy jéggalu boromam di jéggalu boromam ba yàlla xëy jéggal ko. Mu mel ni loolu lu rëy la ci jullit tooñ yàlla am yaakaar ci ne dana la jéggal nga jéggalu ko mu jéggal la loolu rëy na ci jullit. Kon képp ku di ab jullit lu sa bàkkaar rëy rëy bu dul bokkaale rek yàlla mën na la ko jéggal moo tax yàlla jéggal xaatib. Mu mel ni yonent bi sallallahu alayhi wa sallam génn na pour namm tukki xare tukki itam ubbi dëkk bu rëy boobu nga xam ne moo di makkatal mukarrama mu bàyyi ca madinatul munawara silmaxa gu baax googu ñuy wax mu bàyyi ca madinatul munawara ibnu ummi maktum mu di silmaxa gu baax googu nga xam ne moom la ko yàlla yedde woon ca abasa wa tawalla. Mu mel ni am na ñeneen ñu wax ne aba ruhum kulthum ibnu husayn moom la fa bàyyi waaye am na ñu wax ne itam ibnu ummi maktum la fa bàyyi ñaari wax yooyu yépp am na ci. Yonent bi sallallahu alayhi wa sallam ci weeru koor gannaaw ba weer wa amee fukki fan ci la génn di tombeek 630 ci judduk sayidina Isa alayhi salaam neneen bis boobu yonent bi sallallahu alayhi wa sallam daf ko woor ba mu yeggee ci kadiit ci diggante Usfaan ci la doge moom yonent bi sallallahu alayhi wa sallam saxaaba yépp daal di dog mu ngi àndoon ak lu tolloo fukki junniy soldaar ci ay saxaaba yu ko gëm ànd ak moom pour namm ubbi ji màkk. Yonent bi sallallahu alayhi wa sallam yabale woon na ci arab yi ko wërte gëm ko pour ñu woore si madinatul munawara ànd ak moom pour ñu ubbi ji màkk ñi ko gëmoon ñépp teew nanu ànd ak moom ci tukki boobu. Wax ne ne ñi mu àndaloon ci ay soxnaam moo di Ummu Salamata ak Maymuna radiallahu anhuma ñaari soxnaam yooyu ñoo àndoon ak moom ci Fatou Makk. Yonent bi sallallahu alayhi wa sallam wax ne ne gannaaw takkusaan la génn. Yonent bi sallallahu alayhi wa sallam tukki boobu nga xam ne tabaarakallahu sumb na ko mu di tukki bu rëy wax ne ne la mu ci àndaloon na kis ci ay saxaaba
fukki junni lañu waye ba mu ñëwé ba makka